ശ്രീ ജയനാഥ ശ്രീ രചനാചേന്ദ്രക്കായി രംഗി രംഗി പാത്തി കർക്കാരു ജന ശ്രീ മായാ ജന ഉപായി കർക്കർ വിക്കിതാ പ്രണാം ജഗതസ് ദീപ ഡായി

നമ്മോ ഉണർക്കുന്ന ആശീർവദം പ്രകാശം അംഗസ്വരൂപേ പ്രമാശം പ്രമാശീർവാദസ്വരൂപേ അനാംഗീ നാമേന്ദ്ര പങ്കീത്ര കാമേന്ദ്ര പങ്കീ സ്വരൂപേ സർവംഗീ അനുപേ പുത്രേണ പുത്രേണ സത്രേണ മിത്രേണ താത്തേന മാത്രേന ജാത്തേന പാട്ടേന്ദ്ര സാഗം ശ്രീകാമിത്വം

ദൈവനം നിനസാറ്റർ ഭൂതപകേക്കപ്പുവാഞ്ചപ്പേ ജീവിതത്തെ ജലമേ സൽമേ പലഹി പലമേ സപ്താപേ പോന പ്രതാപന പാടുജാതോന ബാപ്പന കേ ബാപ്പഞ്ച് ഖപ്പേ സാധ സമൂഹ പ്രസന്ന ഫിരായി ജഗ സത്ര സഭ അവലോക ചപ്പേ മാനവ ഇന്ദ്ര ഗജേന്ദ്ര നിരാ തപ ജോന്തർലോക കോരാജ് കരേംഗേ ഗോഢ ഹിനാന ഗജാജ് പ്രധാന നേക സ്വംബർ സാജ് ഭരേംഗേ ബ്രഹ്മ മഹേശ്വര പ്രസം സതി പാത അന്ത ഭരേജം ഭാസ് കരേംഗേ ജേ നാരവ ശ്രീപദ കെ പ്രസം പാത തേ നാർ ഫീർണ ദേ തരേംഗേ कहां पयो जो दो लोचन मूंद के बैठे उपक ध्यान लगायो नहात फिर साथ मंदिर ने लोग गयो पर लोग गवायो